0: Marvanthuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Marvanthuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim.
4: Hi. So, Mr. Sanjeevan, how long have you been doing this?
5: For 40 years, I achante kudathil povan thonnittu. Appo achante kaala shesham ippo naan ippo chetan marichu poyi.
4: So your father is the one that brought you out and taught you how to do fishing.
6: So I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു, ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ്. പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ, അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവർ ഇപ്പോൾ നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
6: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marvanthuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്, അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന, നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
6: ഹലോ, ഹായ്, കം ഓൺ, വരൂ വരൂ വരൂ. Oh my God, he cooked a feast. Look at this. How are you doing? Come on.
4: Thank you.
6: Wow.
4: This is for the two of us.
6: Yes.
4: Yeah. So this is the standard array of things that people will eat when they drink toddy.
7: The toddy shops,
4: And this is the main item for today.
7: Yeah, this is toddy.
4: Okay.
7: Tapping from the coconut trees.
4: How long have you been doing this business?
7: 23 years, yeah. രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ആറ് ഷാപ്പ് മൊത്തം കോട്ടനെല്ലിൽ 8 ഷാപ്പ്.
4: So you have a total of 8 shops.
7: 8 shops and around 48 tappers.
4: Usually alcohol is perceived as bad and unhealthy and all that kind of stuff, but here it is considered a healthy drink. But it's also, the alcohol content is not very high, no?
7: 8% is higher than beer.
4: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
7: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ് ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല
4: ഓക്കെ
7: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയുണ്ടെന്ന്
4: ഞങ്ങളുടെ
7: ഒറിജിനൽ ടോഡി.
4: I don't know how to explain it, but it's really tasty. What's the process like?
7: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല എന്ന് പറയും, തെങ്ങ് കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
4: ഓ, യു വാണ്ട് മീ ടു ഡു ദിസ് ടയറിംഗ് ജോബ്?
3: യെസ്, ഓഫ് കോഴ്സ്.
4: ആൻഡ് യു തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ടു ലെറ്റ് മീ ഡ്രിങ്ക് ബിഫോർ ഐ ഡു ഇറ്റ്?
3: ഗ്രേറ്റ് ഐഡിയ.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
4: What is so special about the toddy that grows over here?
5: എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
4: ഓക്കെ, സോ how many liters can you get from one tree roughly?
5: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കേറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
4: റൈറ്റ്.
5: ആ, ഒരു നേരം രാവിലെ ഇതിൽ നിന്നൊരു 2.5 liters കിട്ടും. വൈകുന്നേരം ഒരു 1.5 liters കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liters അടുത്ത് കിട്ടും.
4: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
5: നല്ല സാധനം, ഫ്രഷ് സാധനം.
4: ഫ്രഷ്. ആ, he's stripping off the pot, making it ready for more tapping. Fresh toddy.
5: Fresh toddy.
4: So it doesn't actually come from the coconut, it comes from the bud or the flower before it turns into the fruit.
7: Seri, try pannalama.
5: Okay.
4: Wow, it's so refreshing. My goodness. No, ready. They taste that again. Okay.
5: Hey, I made it! Woohoo!
4: More? Yenge? No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
5: Tumra.
8: Tonight on Japan Hour, cycle around Hokkaido and encounter the people connected to the land. Especially the Ainu descendants. Then we're getting off our bike and onto the train for more encounters. Japan Hour, tonight on CNA.
9: Japan Hour is brought to you by Sumitomo Corporation. MUFG, committed to empowering a brighter future. Zip Air, all flights, all seats, free high-speed Wi-Fi available. And IHI.
10: Yakult lights off?
11: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
12: There's Orange Ben here. How come I don't have it?
13: 認知症サポーターとしての研修を受けたから。
11: They spot signs of dementia, and if someone goes missing, they raise an alert. Could a drink delivery help save a life? Talking Point, Sunday on CNA.
14: East Asia, a region steeped in history, now helping to write the future of our world.
15: From the corridors of power to the region's most remote corners, we'll break down the news driving some of the world's largest economies and explain why it matters.
14: On East Asia Tonight, with me, Otelli Edwards.
16: My opinion is special. The customer feedback is very good.
17: I want to bring it down to the next generation so that this hawker trade will not die off.
18: I've wasted 20 years inside.
19: For hawker, people don't judge. You come and buy food, you also won't ask me whether I'm an ex-convict or not.
20: I'm very grateful. Madam Haja teach me this sambal. Then I feel like someone trusted me.
21: 没有人这样炒东西的，再怎么炒，怎么炒，你都没有动到底的。
22: 来，拿下来，来，不是这样的，不是这样的。
23: Today haven't finished flying around 150 kg a lot. Not okay, Aja. I came here to train, Aja. I not come here to work.
24: Today we are here to judge this new hawker's skill.

0: Hi, how are you?
1: Fine.
0: What is Koya?
1: Nali Aram, Podichi, Edith, Adindadu, Adadu, Chagiri, Padina, Chagiri, Edith, Nali Aram. Chagiri, Uyuichan, Kayar, Namandakla.
2: Half a million people are employed in this industry in this state alone. And fun fact, more than 80% are women.
0: This entire place is surrounded by water and the canals and the rivers. Now, how has that impacted or influenced what you do here?
1: Ippanaanengil kore kaalam kadiyum thodugalli eda thodugalokke undu poyagalle varada thodugalundu aa thodugalnu thondu poyithirunnu thirichedutittu saadharana nammada naattumbartha streegal nammada naattil ellayidathum gram pradesham ellam chairi virikkunna veedugal undayirunnalle avare jeevitham ennu parayna chagiri virichu kittunna kaashu kodu kayaru undu ingana
0: So this is what they're extracting from the coconut, which is basically fibers from the husk. This is what they take apart and they try to form, they try to twist them up and form something like this. Like a, what do you call this, a twill? Rope?
3: Rope.
2: In a state that accounts for 81% of India's coir products, Venugopal's enterprise gives aging artisans a chance to continue an age-old craft while earning a living from it.
0: Let me try. Oh, wait. Do I need to have the pouch? Dhoti? Oh, okay. Then put it in. Wow. Okay, I got to do it really fast. Okay. One more time. Wow. Okay.
3: Sandosham, debra. Le, engena padicha varthathu inga neetu varithe. அது ஓகே அது மூப்பா தன மூ
0: I'm going to leave them to do the rest of this. They're clearly very skilled aunties
1: and
0: can I stop doing this V?
4: Of course.
0: Thank you. I'll just go back to doing what I do best, hosting. No.
2: When the rivers and canals were cleaned up, the villagers made a pact of sorts. A simple life for a better future. Local residents like Madam Omana took the first step towards sustainability with the one thing they were already experts in, cooking. Today, they use fresh fish found in their canals, coconut oil for cooking, and dried coconut husks as fuel in their traditional wood-fired stoves.
0: Okay, Madam Omana, what are you cooking?
5: Cooking min porikkunnu.
0: Fish fry.
2: Madam Omana has generously whipped up some local delicacies to prove that being sustainable doesn't take away any of the flavor.
0: Ken, who am I to think she can't? Thank you. She's like, I'm done with this guy. And which is your most favorite of them all?
5: Tanamashanam. Harimit.
0: We hear and speak so much about sustainability back home, and you know, we do our part by reducing plastics, etc. But we don't really see the full circle of it, like from start to finish. And I find it really interesting over here, I was able to see that. By just cleaning up the rivers and the canals, you see how it directly affects the people living over here. You know, the river really nourishes them, and that enables them to lead a better quality of life than I think even many of us in the city would.
6: She could work from anywhere. So why did she give it up?
7: I realized how much my salary matters when I'm getting a loan.
6: A kitchen investment that'll take 20 years to pay off. Is it still worth it? And how a tiny savings habit helped one family build income-generating assets. On Money Mind, Wednesday on CNA. Occupation.
8: Take territory from surrounding states as part of expansionism.
6: Intervention.
9: One of the most extraordinary foreign military operations in Latin America.
6: Annexation.
10: That should be controlled by the United States.
6: From overtures to overreach, the contest for influence is reshaping the world. Wednesday on CNA.
11: CNA 938. News you can trust to start your day informed, to navigate your finances and your world, and to make sense of what matters. CNA 938. News you can trust. Journey into extraordinary stories that challenge limits and inspire possibilities this August.
12: The periodic table is our toolbox for unlocking energy for the future.
11: Discover the breakthroughs driving a greener future as scientists and industry partners work to decarbonize global shipping through cleaner fuels, more efficient green hydrogen production, and smarter port operations.
13: Meet me there. Love your Siam. Is she trying to spice up our marriage?
11: Meet Me There returns to places that have shaped lives and relationships. Take a heartfelt journey across Singapore and uncover cherished memories, enduring bonds, and the stories that connect us.
14: Oh my God! Oh, she's really there!
11: Meet Kan Lekan, Singapore's first deaf natural science illustrator and conservation photographer, whose extraordinary journey proves that passion and determination know no boundaries. This August on CNA.
6: Thailand's beauty industry is in the global spotlight.
15: พอคนมองภายนอกก็ไม่รู้ว่าทำอะไรมา
16: ใครๆก็อยากสวยเนาะ
17: แต่ความพอของคนมันไม่มีจำกัด
6: But there's an ugly side to Thailand's beauty boom.
18: เจอคลินิกที่มันถูกต้องแต่ว่ามาทำการรักษาคนไข้เนี่ยไม่ใช่หมอ
19: เขาก็ทักบอกแฟนผมว่ากลัวจังอะไรอย่างนี้แล้วแฟนผมก็แซวแบบว่าเดี๋ยวตื่นมาก็สวยแล้ว
6: Thailand's beauty boom insight Thursday on CNA
2: Every year the people of Marwanturuttu celebrate a water festival called Attuvila Mahotsavam. An important ritual is the Garudan Thookam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
0: So, Master, what is the story behind this amazing dance?
1: കേരളത്തിലെ ഭദ്രാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് തിരുണം പ്രവ അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗിരണം പ്രവ നടന്നത്
0: ഓക്കെ സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി
1: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണം പ്രവ കലാകാരന്മാരുള്ളത് കോട്ടയം ജില്ലയാണ് മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവില കിടന്ന് പറയും എന്നടുത്ത് രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പ്രവയുള്ള
0: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്
1: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ് 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ് ഇപ്പം 48 വർഷമായി എനിക്ക് 58 വയസ്സുമായി 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്
0: യു ഹവ് ഡൺ സോ മെനി ഷോസ് യു ഹവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ് കെൻ യു ടീച്ച് മീ സംതിങ്
1: ഓക്കെ
20: Good. And we still have to dance. Because it doesn't feel like the dance. It is the dance. Wow. You can see why the kids are so ripped.
21: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റായതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
22: ഹലോ,
23: Yes.
22: Hi.
23: How are you?
22: Hi. How are you? How are you? Nice to see you.
23: Nice.
22: Thank you.

0: For having me.
1: Tell me, why do you choose to do kayaking here?
2: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടും ഇത് മറവന്തരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ. അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇത്
1: തുടങ്ങിയത്.
2: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനൊരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
0: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
2: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. കാരണം പല തരത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
0: So you're doing a huge community service almost.
2: Yes. Right.
0: Okay, enough chat. Let's go kayaking.
2: Wait.
0: I can't go kayaking like this, right?
2: Illa, change cheyanam.
0: Okay. Straight down.

0: Marwanturuttu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട് കൊച്ചു കൊച്ചു തോടുകൾ ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു
0: Marwanturuttu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim. Hi. So, Mr. Sanjeevan, how long have you been doing this?
4: For 40 വർഷം ആയി അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങിട്ടു. അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ മരിച്ചു പോയി.
2: So your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
4: ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ നേരത്തെയൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വഞ്ചികളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അവിടുന്ന് ഇപ്പോൾ നമുക്ക് പൈസയൊക്കെ തരും എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marwanturuttu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys, and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട് അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കള്ള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഔഷധം തന്നെയാണ് ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്
2: ഹലോ ആ കമോൺ വരൂ Oh my god, he cooked a feast!
5: Look at this.
2: How are you doing?
5: Come on.
2: Thank you. This is for the two of us?
5: Yes.
2: Yeah. So this is the standard array of things that people will eat when they drink toddy.
5: The toddy shops, yeah.
2: And this is the main item for today.
5: Yeah, this is toddy.
2: Okay.
5: Tapping from the coconut trees.
2: How long have you been doing this business?
5: 23 years, yeah. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആറ് ഷാപ്പ് മൊത്തം കോട്ടഞ്ഞിൽ എട്ട് ഷാപ്പ്.
2: ടോട്ടൽ ഓഫ് 8 ഷോപ്സ്.
5: 8 ഷോപ്സ് ആൻഡ് അറൗണ്ട് 48 ടാപ്പേഴ്സ്.
2: യൂഷ്വലി ആൽക്കഹോൾ ഈസ് പെർസീവ്ഡ് ആസ് ബാഡ് ആൻഡ് അൺഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺസിഡർഡ് എ ഹെൽത്തി ഡ്രിങ്ക്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് നോട്ട് വെരി ഹൈ, നോ.
5: 8% is higher than beer.
2: Beer, yeah, beer. This. Okay, his food has been sitting in front of me for a really long time along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
5: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്, ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല
2: ഓക്കെ,
5: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്
2: ഞങ്ങളുടെ. All right, so this is the
5: original toddy.
2: I don't know how to explain it, but it's really tasty. What's the process like?
5: തെങ്ങിന്റെ ഫ്ലവർ ഉണ്ട്, കൊല എന്ന് പറയും, തെങ്ങും കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
2: ഓ, you want me to do this tiring job?
3: Yes, of course.
2: And you thought it was a good idea to let me drink before I do it?
3: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
2: What is so special about the toddy that grows over here?
4: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
2: ഓക്കെ, സോ how many liters can you get from one tree roughly?
4: ഇതിലിനെ നമുക്ക് രണ്ട് നേരം കേറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കേറി ഇറങ്ങണം.
2: റൈറ്റ്.
4: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 liters കിട്ടും. വൈകുന്നേരം ഒരു 1.5 liters കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liters അടുത്ത് കിട്ടും.
2: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
4: നല്ല സാധനം, ഫ്രഷ് സാധനം.
2: ഫ്രഷ്. He's stripping off the pot, making it ready for more tapping. Fresh toddy.
4: Fresh toddy.
2: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit. Seri, try pannalama. Okay. Wow, it's so refreshing. My goodness.
4: No, ready.
2: Let me taste that again. Okay.
4: Hey, I made it! Woohoo!
2: More? Yenge? No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
4: Tumra.
6: Tonight on Japan Hour, cycle around Hokkaido and encounter the people connected to the land. Especially the Ainu descendants. Then we're getting off our bike and onto the train for more encounters. Japan Hour, tonight on CNA.
7: Japan Hour is brought to you by Sumitomo Corporation. MUFG, committed to empowering a brighter future. Zip Air, all flights, all seats, free high-speed Wi-Fi available. And IHI.
6: CNA 938, news you can trust to start your day informed, to navigate your finances and your world, and to make sense of what matters. CNA 938, news you can trust.
8: Occupation.
9: Take territory from surrounding states as part of expansionism.
8: Intervention.
10: One of the most extraordinary foreign military operations in Latin America.
8: Annexation.
11: That should be controlled by the United States.
8: From overtures to overreach, the contest for influence is reshaping the world. It's Wednesday on CNA.
12: My opinion is special. The customer feedback is very good.
13: I want to bring it down to the next generation so that this hawker trade will not die off.
14: I've wasted 20 years inside.
15: For hawker, people don't judge. You come and buy food, you also would ask me whether I'm an ex-convict or not.
16: I'm very grateful Madam Haja teach me this sambal. Then I feel like, alamak, someone trusted me.
17: 没有人这样炒东西的，你再怎么炒，你都没有动到底的。来，拿下来，不是这样的。
16: Today haven't finished flying, around 150 kg. Lord, not okay. I came here to train. I not come here to work.
18: Today we are here to judge this new hawker's skill.

0: That have shaped lives and relationships. Take a heartfelt journey across Singapore and uncover cherished memories, enduring bonds, and the stories that connect us.
1: Oh my God! Oh, she's really there!
0: Meet Kan Lekan, Singapore's first deaf natural science illustrator and conservation photographer, whose extraordinary journey proves that passion and determination know no boundaries. This August on CNA.
2: Year, the people of Marwanturotu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garden Tukam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
3: So, Master, what is the story behind this amazing dance?
4: കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗിരണം പ്രവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗിരണം പ്രവ നടന്നത്.
3: ഓക്കെ, സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
4: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണം പ്രവ ഉള്ള കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവേല കിടന്ന് പറയും എൻ്റെ അടുത്ത് രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പ്രവയുള്ള.
3: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
4: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി.
3: വാഹ്,
4: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
3: യു ഹവ് ഡൺ സോ മെനി ഷോസ്, യു ഹവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കെൻ യു ടീച്ച് മീ സംതിങ്?
4: ഓക്കെ.
5: And I still have to dance. Because it doesn't feel like the dance. It is the dance. Oh. You can see why the kids are so ripped.
6: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ, തോടുകൾ, അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം. ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
7: ഹലോ,
8: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ, അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇത്
7: തുടങ്ങിയത്.
8: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. ഈ മർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
3: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
8: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
3: So you're doing a huge community service almost.
8: Yes, yes, yes.
3: Okay, enough chat. ലെറ്റ്സ് ഗോ കയാക്കിംഗ്.
8: തീർച്ചയായിട്ടും നമുക്ക് പോയി.

0: Maraman Thuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Maraman Thuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years. Do I

0: Really, you have to wear a life jacket?
1: Yes.
0: It doesn't even look good and it covers my nice shirt.
1: You can't swim.
0: No, I can swim. Hi. So, Mr. Sanjeevan, how long have you been doing this?
2: For 40 വർഷം ആയി അച്ഛൻ്റെ കൂടത്തിൽ പോകാൻ തുടങ്ങിട്ടു. അപ്പൊ അച്ഛൻ്റെ കാലശേഷം ഇപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടൻ മരിച്ചു പോയി.
0: So your father is the one that brought you out and taught you how to do fishing.
3: So I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
2: ഇവിടെ ഇപ്പൊ മുമ്പത്തിൽ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു. ഇപ്പൊ അതിലും ബെറ്റർ ആയിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പൊ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അപ്പൊ നമ്മള് മീൻ പിടിച്ച് ഇപ്പൊ വലയായിട്ട് പോകുമ്പോ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടുന്ന് ഇപ്പൊ നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവര് രണ്ടുപേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
4: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
0: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
1: Yep.
4: There are two things that stand out in Marvanthuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys, and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
5: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
0: ഹലോ, ഹായ്, കം ഓൺ. വരൂ. ഞങ്ങളുടെ കോരിക്കിലേക്ക് വാ. ഓ മൈ ഗോഡ്, ഹി കുക്ക്ഡ് എ ഫീസ്റ്റ്. ലുക്ക് അറ്റ് ദിസ്. ഹൗ ഡു യു കം ഓൺ. താങ്ക് യു.
6: ഇരിക്കി.
0: ദിസ് ഈസ് ഫോർ ദ ടു ഓഫ് അസ്.
6: യെസ്.
0: യാ. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് അറേ ഓഫ് തിങ്സ് ദാറ്റ് പീപ്പിൾ വിൽ ഈറ്റ് വെൻ ദേ ഡ്രിങ്ക് ടോഡി.
6: ദ ടോഡി ഷോപ്സ്. യാ.
0: ദിസ് ഈസ് ദ മെയിൻ ഐറ്റം ഫോർ ടുഡേ.
6: യാ, ദിസ് ഈസ് ടോഡി.
0: ഓക്കേ.
6: ടോപ്പിംഗ് ഫ്രം ദ കോക്കനട്ട് ട്രീസ്.
0: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ് ബിസിനസ്?
6: 23 ഇയേഴ്സ്. യാ. 2000-ൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 6 ഷാപ്പ് മൊത്തം കോട്ടയം ജില്ലയിൽ 8 ഷാപ്പ്.
0: സോ യു ഹാവ് എ ടോട്ടൽ ഓഫ് 8 ഷോപ്സ്.
6: 8 ഷോപ്സ് ആൻഡ് അറൗണ്ട് 48 ടാപ്പേഴ്സ്.
0: യൂഷ്വലി ആൽക്കഹോൾ ഈസ് പെർസീവ്ഡ് ആസ് ബാഡ് ആൻഡ് അൺഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺസിഡർഡ് എ ഹെൽത്തി ഡ്രിങ്ക്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് നോട്ട് വെരി ഹൈ. നോ,
6: 8% ഇസ് ഹയർ ദാൻ ബിയർ.
0: ബിയർ, യാ. ദിസ് ഓക്കേ. ഹിസ് ഫുഡ് ഈസ് ബീൻ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഫോർ എ റിയലി ലോങ് ടൈം അലോങ് വിത്ത് ദ ടോഡി. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
6: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്, ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾക്കത് നല്ല
0: ഓക്കെ, ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയുണ്ടെന്ന്
1: ഞങ്ങളുടെ.
0: All right, so this is the original
6: toddy. Original toddy.
0: I don't know how to explain it, but it's really tasty. What's the process like?
6: Thengin to flour and kola nu oru thengin kola varu adu oru knife uvayichittu tap cheyana.
0: Oh, you want me to do this tiring job?
7: Yes, of course.
0: And you thought it was a good idea to let me drink before I do it?
7: Great idea.
8: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
0: What is so special about the toddy that grows over here?
2: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയുടെ ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
0: ഓക്കെ, സോ how many liters can you get from one tree roughly?
2: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കേറണം. ഒരു ദിവസം രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
0: റൈറ്റ്.
2: ഒരു നേരം രാവിലെ ഇതിലിന്ന് ഒരു 2.5 ലിറ്റർ കിട്ടും. വൈകുന്നേരം ഒരു 1.5 ലിറ്റർ കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 ലിറ്റർ അടുത്ത് കിട്ടും.
0: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
2: നല്ല സാധനം, ഫ്രഷ് സാധനം.
0: ഫ്രഷ്. It's stripping off the pot, making it ready for more tapping. Fresh toddy.
2: Fresh toddy.
0: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit.
6: Seri, try pannalama.
2: Okay.
0: Wow, it's so refreshing. My goodness. No, ready. They taste that again. Okay.
2: Hey, I made it!
0: More? Yenga? No, I don't think I can do it more than this.
8: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
2: Come on.
9: Is that Yakult I saw?
10: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
11: There's Orange Ben here. How come I don't have it?
10: They spot signs of dementia, and if someone goes missing, they raise an alert. Could a drink delivery help save a life? Talking Point, Sunday on CNA.
9: On the next Asia Fest, Chinese memory chip maker CXMT is set for Shanghai's biggest IPO this year and the largest ever semiconductor listing on the mainland. The debut is being closely watched as China pushes to build a self-sufficient chip industry amid ongoing U.S. export restrictions.

0: Hi, hi, how are you? How are you?
1: Fine, fine.
0: What is quiet?
1: Maliyaram, podich, erta, adindaathnu, adu, adindaathnu, orana chagiri unpaathina. Chagiri erukum. Maliyaram. Ah, chagiri ano ugyovichana kayar, namalundaakna.
2: Half a million people are employed in this industry in this state alone. And fun fact, more than 80% are women.
3: This entire place is surrounded by water and the canals and the rivers. Now, how has that impacted or influenced what you do here?
1: ഇപ്പോഴാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ തോടുകളിൽ ഇവിടെ തോടുകളൊക്കെ ഉണ്ട് പുഴകളിൽ വരുന്ന തോടുകളുണ്ട് ആ തോടുകളിൽ നിന്ന് തൊണ്ട് തീരുന്നു തിരിച്ചെടുത്തിട്ട് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഗ്രാമപ്രദേശങ്ങളെല്ലാം ചകിരി പിരിക്കുന്ന വീടുകളുണ്ടായിരുന്നുള്ളു അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചകിരി പിരിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് കയറുകൊണ്ട് ഇങ്ങനെ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കിട്ടുന്ന പൈസയായിരുന്നു
3: So this is what they're extracting from the coconut, which is basically fibers from the husk. This is what they take apart and they try to form, they try to twist them up and form something like this. Like a, what do you call this, a twill? Rope?
1: Rope.
2: In a state that accounts for 81% of India's coir products, Venugopal's enterprise gives aging artisans a chance to continue an age-old craft while earning a living from it.
3: Let me try. Oh, wait, wait, wait. Do I need to have the pouch? Dhoti? Oh, okay, okay, okay, okay.
4: Okay.
3: Okay. Then put it in. Wow. Okay, I got to do it really fast. Oh, okay. I don't. One more time. Wow. Okay.
4: സന്തോഷം ദേവ്രോ എങ്ങനെയാ പഠിച്ചോ പഠിച്ചത് ഇങ്ങനെ നേരിട്ട് പഠിച്ചേ ആ അത് ഓക്കെ അത് പോവും ഇപ്പൊ തന്നെ പോവും
3: I'm gonna leave them to do the rest of this. They're clearly very skilled aunties.
1: Can I
3: stop doing this, V?
5: Of course.
3: Thank you. I'll just go back to doing what I do best, hosting. No!
2: When the rivers and canals were cleaned up, the villagers made a pact of sorts. A simple life for a better future. Local residents like Madam Omana took the first step towards sustainability with the one thing they were already experts in, cooking. Today, they use fresh fish found in their canals, coconut oil for cooking, and dried coconut husks as fuel in their traditional wood-fired stoves.
3: Okay, Madam Omana, what are you cooking?
4: Cooking min porikkunnu.
3: Fish fry.
2: Madam Omana has generously whipped up some local delicacies to prove that being sustainable doesn't take away any of the flavor.
3: Ken, who am I to think she can't? Thank you. She's like, I'm done with this guy. And which is your most favorite of them all?
1: Tamagashanam.
4: Harimit.
3: We hear and speak so much about sustainability back home, and you know we do our part by reducing plastics, etc. But we don't really see the full circle of it, like from start to finish. And I find it really interesting over here. I was able to see that by just cleaning up the rivers and the canals, you see how it directly affects the people living over here. You know, the river really nourishes them, and that enables them to lead a better quality of life than I think even many of us in the city would.
5: We're in a chaotic moment.
6: Midnight, later tonight here in Thailand, it's too little too late.
7: And I ask whether there's a political element to it, nobody can exactly tell you why.
8: Look, things are never perfect when you're engaged in politics.
9: Each one doing what each one wants.
10: So what's the United Nations doing amidst this world of supreme chaos?
11: We're pushing for answers every night on Asia Tonight.
12: She could work from anywhere. So why did she give it up?
13: I realized how much my salary matters when I'm getting a loan.
12: A kitchen investment that'll take 20 years to pay off. Is it still worth it? And how a tiny savings habit helped one family build income-generating assets. On Money Mind, Wednesday on CNA.
14: Journey into extraordinary stories that challenge limits and inspire possibilities this August.
15: The periodic table is our toolbox for unlocking energy for the future.
14: Discover the breakthroughs driving a greener future as scientists and industry partners work to decarbonize global shipping through cleaner fuels, more efficient green hydrogen production, and smarter port operations.
16: Meet me there. Love your sayang. She's trying to spice up our marriage.
14: Meet Me There returns to places that have shaped lives and relationships. Take a heartfelt journey across Singapore and uncover cherished memories, enduring bonds, and the stories that connect us.
17: Oh my God! Oh, she's really there!
14: Meet Kan Lekan, Singapore's first deaf natural science illustrator and conservation photographer, whose extraordinary journey proves that passion and determination know no boundaries. This August on CNA.
2: Every year, the people of Marwanturuttu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garudan Thookam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close? So, Master, what is the story behind this amazing dance?
1: കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗരുഡൻ പ്രവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗരുഡൻ പ്രവ നടന്നത്.
2: ഓക്കെ, സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
1: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗരുഡൻ പ്രവ കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുമലക്കടന്ന് പറയും. രണ്ട് ദിവസം അടുപ്പിച്ച് ഗരുഡം പറവുള്ള.
2: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
1: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി.
2: വാഹ്!
1: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
2: യു ഹാവ് ഡൺ സോ മെനി ഷോസ്, യു ഹാവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കൻ യു ടീച്ച് മീ സംതിങ്?
1: ഓക്കെ.
18: And I still have to dance. Because it doesn't feel like the dance. It is the dance. Wow. You can see why the kids are so ripped.
19: I'm really not getting it. I think that's my cat. You guys are amazing.
1: ഈ മറവൻതുരുത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
19: Hello.
20: Ajmal.
19: Yes.
20: Hi.
19: How are you?
20: Hi. How are you? How are you? Nice to see you.
19: Nice.
20: Thank you. Thank you for having me.
1: Tell me, why did you choose to do kayaking here?
19: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരുത്ത് എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറന്ന് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത്
20: തുടങ്ങിയത്.
19: ഞാൻ ഇവിടെയായിരുന്നു ജനിച്ച് വളർന്നതും എല്ലാം ഇവിടെയായിരുന്നു. മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാൻ ഒരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
20: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമാൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
19: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
20: So you're doing a huge community service almost.
19: Yes.
20: Okay, enough chat. Let's go kayaking.
19: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം.
20: I can't go kayaking like this, right?
19: Illa, change cheyanam.
20: Okay. Straight down.

0: Marwanturuthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Marwanturuthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: You can't swim.
2: No, I can swim. Hi.
4: So, Mr. Sanjeevan, how long have you been doing this?
5: For 40 years, I have been here for 40 years. And for 40 years, I have been here.
4: So, your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പം മൊത്തത്തിൽ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു, ഇപ്പം അതിലും ബെറ്റർ ആയിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വഞ്ചികളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടുന്ന് ഇപ്പം നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marwanturuthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കള്ള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
2: ഹലോ, ഹായ്, കം ഓൺ, വരൂ വരൂ വരൂ ഞങ്ങളുടെ

0: Oh my God, he cooked a feast.
1: Look at this.
0: How are you doing?
1: Come on.
0: Thank you, thank you. This is for the two of us.
1: Yes.
0: Yeah. So this is the standard array of things that people will eat when they drink toddy.
1: The toddy shops, yeah.
0: And this is the main item for today.
1: Yeah, this is toddy.
0: Okay.
1: Topping from the coconut trees.
0: How long have you been doing this business?
1: 23 years, yeah. രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ആറ് ഷാപ്പ് മൊത്തം കോട്ടഞ്ഞിലെ 8 ഷാപ്പ്.
0: So you have a total of 8 shops.
1: 8 shops and around 48 toppers.
0: Usually alcohol is perceived as bad and unhealthy and all that kind of stuff, but here it is considered a healthy drink. But it's also the alcohol content is not very high, no?
1: 8% is higher than beer.
0: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
1: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ് ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയുണ്ടെന്ന്
0: ഞങ്ങളുടെ. Alright, so this is the original
1: toddy. Original toddy.
0: I don't know how to explain it, but it's really tasty. What's the process like?
1: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല എന്ന് പറയും, തെങ്ങും കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
0: ഓ, യു വാണ്ട് മീ ടു ഡു ദിസ് ടയറിംഗ് ജോബ്?
2: യെസ്, ഓഫ് കോഴ്സ്.
0: ആൻഡ് യു തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ടു ലെറ്റ് മീ ഡ്രിങ്ക് ബിഫോർ ഐ ഡു ഇറ്റ്?
2: ഗ്രേറ്റ് ഐഡിയ.
3: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
0: What is so special about the toddy that grows over here?
4: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി തത്വമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം. കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതി തത്വമായ തന്നെ രുചിയായിരിക്കും.
0: ഓക്കെ, സോ how many liters can you get from one tree roughly?
4: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കേറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
0: റൈറ്റ്.
4: ആ, ഒരു നേരം രാവിലെ ഇതിൽ നിന്നൊരു 2.5 liters കിട്ടും. വൈകുന്നേരം ഒരു 1.5 liters കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liters അടുത്ത് കിട്ടും.
0: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
4: നല്ല സാധനം, ഫ്രഷ് സാധനം.
0: ഫ്രഷ്. ആ, he's stripping off the pod, making it ready for more tapping. Fresh toddy. So it doesn't actually come from the coconut, it comes from the bud or the flower before it turns into the fruit.
1: Seri, try pannalama.
0: Okay. Wow, it's so refreshing. My goodness.
1: You ready?
0: Then taste that again. Okay.
4: Hey, I made it!
0: More? Yenge? No, I don't think I can do it more than this.
3: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
4: Tumra.
2: Is that Yakult I saw.
5: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
6: This orange band here, how come I don't have it?
7: 認知症サポーターとしての研修は

0: Hi, how are you?
1: Fine.
0: What is quiet?
1: നാളെ ഏറും പൊതിച്ച് എടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് അത് അതിനകത്ത് നിന്ന് ചകിരി ഉൽപ്പാദിപ്പിക്കുന്ന ചകിരി എടുക്കുന്നു നാളികേരുന്ന് ആ ചകിരിയാണ് ഉപയോഗിച്ചാണ് കയർ നമ്മൾ ഉണ്ടാക്കുന്നത്.
2: Half a million people are employed in this industry in this state alone. And fun fact, more than 80% are women.
3: This entire place is surrounded by water and the canals and the rivers. Now, how has that impacted or influenced what you do here?
1: ഇപ്പോഴാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞ തോടുകളിൽ ഇവിടെ തോടുകളൊക്കെ ഉണ്ട് പുഴകളിൽ വരുന്ന തോടുകളുണ്ട് ആ തോടുകളിലും തൊണ്ട് തീരുന്നു തിരിച്ചെടുത്തിട്ട് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഗ്രാമപ്രദേശങ്ങളെല്ലാം ചകിരി പിരിക്കുന്ന വീടുകളിലുണ്ടായിരുന്നത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചകിരി പിരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കയറുകൊണ്ട് ഇങ്ങനെ ഉള്ള സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കിട്ടുന്ന പൈസയായിരുന്നു.
3: So this is what they're extracting from the coconut, which is basically fibers from the husk. This is what they take apart and they try to form, they try to twist them up and form something like this. Like a, what do you call this, a twill? Rope?
2: In a state that accounts for 81% of India's coir products, Venugopal's enterprise gives aging artisans a chance to continue an age-old craft while earning a living from it.
3: Let me try. Oh, wait. Do I need to have the pouch?
1: Are there.
3: Dhoti? Okay.
4: Okay.
3: Then put it in.
4: Wow.
3: Okay, I got to do it really fast. Okay. I don't... One more time. Wow. Okay.
4: സന്തോഷം എങ്ങനെയാ പഠിച്ചോ പഠിച്ചത് ഇങ്ങനെ നേരിട്ട് പഠിച്ചേ ആ അതും ഓക്കെ അത് പോവും ഇപ്പൊ തന്നെ
3: പോവും I'm gonna leave them to do the rest of this. They're clearly very skilled aunties.
4: Can I
3: stop doing this, V?
5: Of course.
3: Thank you. I'll just go back to doing what I do best, hosting. No!
2: When the rivers and canals were cleaned up, the villagers made a pact of sorts. A simple life for a better future. Local residents like Madam Omana took the first step towards sustainability with the one thing they were already experts in, cooking. Today, they use fresh fish found in their canals, coconut oil for cooking, and dried coconut husks as fuel in their traditional wood-fired stoves.
3: Okay, Madam Omana, what are you cooking?
6: Cooking min porikkunna.
3: Fish fry.
2: Madam Omana has generously whipped up some local delicacies to prove that being sustainable doesn't take away any of the flavor.
3: Ken, who am I to think she can't? Thank you. She's like, I'm done with this guy. And which is your most favorite of them all?
6: Tanamashanam.
3: Admit. We hear and speak so much about sustainability back home, and you know, we do our part by reducing plastics, etc., but we don't really see the full circle of it, like from start to finish. And I find it really interesting over here, I was able to see that. By just cleaning up the rivers and the canals, you see how it directly affects the people living over here. You know, the river really nourishes them, and that enables them to lead a better quality of life than I think even many of us in the city would.
7: Our occupation,
8: take territory from surrounding states as part of expansionism,
7: intervention, one of the most extraordinary foreign military operations in Latin America, annexation.
9: That should be controlled by the United States.
7: From overtures to overreach, the contest for influence is reshaping the world. It's Wednesday on CNA. Thailand's beauty industry is in the global spotlight.
10: พอคนมองภายนอกก็ไม่รู้ว่าทำอะไรมา
11: ใครๆก็อยากสวยเนาะ
12: แต่ความพอของคนมันไม่มีจำกัด
7: But there's an ugly side to Thailand's beauty boom.
13: เจอคลินิกที่มันถูกต้องแต่ว่ามันทำการรักษาคนไข้เนี่ยไม่ใช่หมอ
14: เขาก็ทักบอกแฟนผมว่ากลัวจังอะไรอย่างนี้แล้วแฟนผมก็แซวแบบว่าเดี๋ยวตื่นมาก็สวยแล้ว
7: Thailand's beauty boom. Insight Thursday on CNA.
15: Here's why you need to watch the next Singapore Hour. Singapore's bold new wildlife park, where the animals, even tigers, are free to roam.
16: A rainforest should not be just experienced from a distance.
15: Savor an authentic cultural experience in this historic enclave.
17: It's been soaking in the sugar syrup for hours. Really sweet, but it's lovely.
15: All this and more on Singapore Hour, Friday on CNA.

0: Every year, the people of Marvanturuttu celebrate a water festival called Attuvila Mahotsavam. An important ritual is the Garudan Thookam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close? So, Master, what is the story behind this amazing dance?
1: കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗരുഡൻ പറവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗരുഡൻ പറവ നടക്കുന്നത്.
0: ഓക്കെ, സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
1: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗരുഡൻ പറവ കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവേട കിടന്ന് പറയും. രണ്ട് ദിവസം അടുപ്പിച്ച് ഗരുഡം പറവയുള്ള.
0: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
1: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി.
0: വാഹ്,
1: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
0: യു ഹാവ് ഡൺ സോ മെനി ഷോസ്, യു ഹാവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കൻ യു ടീച്ച് മീ സംതിങ്?
1: ഓക്കെ.
2: And I still have the dance. Because it doesn't feel like the dance. It is the dance. You can see why the kids are so ripped.
3: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ, തോടുകൾ, അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം. ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
4: ഹലോ,
5: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരത്ത് എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ, അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറന്ന് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത്
4: തുടങ്ങിയത്.
5: ഞാൻ ഇവിടെയായിരുന്നു ജനിച്ച് വളർന്നതും എല്ലാം ഇവിടെയായിരുന്നു. ഈ മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
0: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
5: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല തരത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
0: So you're doing a huge community service almost.
5: Yes.
0: Okay, enough chat. Let's go kayaking.
5: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം.
0: I can't go kayaking like this, right?
5: illa change cheyanam.
0: Okay, straight down.